സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി നഹി രക്ഷതി ദുഃഖം കരണേ നഹി നഹി രക്ഷ.

സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സായിനാഥ സുബ്രഹ്മണ്യം.